0: അതെ, മികടിക അൽഗുന മെ കുരിയ മെഗന്ദനി ഫൈ ഹിതുമൈ മി പ്രോഗ്രാം ദ ഫൈ ഹിതുമൈ മി പ്രോഗ്രാം ഗ അൽഗുന മെ മി ബാലാലനി എകി ഓഫീസ് ദ കുന്ദ മോങ്ങണ്ണ ഹിതുമൈ തക ദ മി ഹപ്ത പ്രോഗ്രാം അൽഗുന മെ ഹൈ സ്കൂൾ ഓഫ് മണി സൊസൈറ്റി ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷി മി ദ ഷി എകി ഇതു വിരാജ ഗ നവർസ്തേ കണു അതി അടി അബ്ബണ ഹ റുഫെ ദിസി കി അതി ഇസ്തിമായി എകി കങ്കമ ഹേലുന് തിരു കങ് ഇതുരു കുറുമ മസക്കെ കുര ജമിയ ദ മി ജമിയ ഫരാതോ ഗ ബവരഗിന കണ്ടത്ത ഹിതുമെത്തക്കെ ബദമേഗ തിരേക തൽസേ മേ ലബോറട്ടറി കൗൺസിലിൻ ആദി മി സിഖി ഹേലും തിരക്ക ഇത്തിരി കുറുമ മസക്കെത്തക്കെ കുറവ എമ മി അതുക ഫൈ ഹിതുമെ മെ പ്രോഗ്രാമുകൾ മെ ഹാസക്കൊമ്മി സൊസൈറ്റി ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷീൻ ദമോണ ഹിതുമെത്തക്ക എമ എമ്മെ ഫുരുത്തമെസ് മി സൊസൈറ്റി ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷീൻ ദമോങ്ങണ ഹിതുമെത്തക്ക ഷിയക്കി കൊബാക്കൻ അളകുന്ന മെ മി പ്രോഗ്രാമുക ഹിമണാദാണ്
1: സൊസൈറ്റി ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷീയക്കി ദിവേ രാജ്യക ആമു സിഹത് റക്കാതിരി കുറുമ ഇജ്തിമായി അതി നഫ്സാനി തുളഹയോക്കം ഇതുരു കുറുമുക ദായിരായി എം എ ഫാഹ കൊല്ലവേ എം മദനി ജമിയ നവാർസ്തേക അഡ്ഡി ഹാഷെഗ മിജമിയ ഒഫെദുനി സുരൻ അമാ സിഫാഫ വണി രാജ്യക ആബാദിക സിഹി ഹേലും തിരികം ഇതുരുക്കോ ഹാസകോ ആയില രേവുമാ ഉഫം വെണിവി സിഹത കുടകുദിന്ന അസുവാണുങ്ക സിഹി ജിസ്മാനി അതി നഫ്സാനി തുളഹയോക്കം കശവർക്കുറു മീഗ ഇതുരു സിഹി ഗൊതും ദിമാവ എക്കിക്കാല ഗൊഞ്ചഹും തക്കും മുജ്തമോ റക്കാതിരിക്കോ അമില്ല സിഹത ബലയാകൻ ദിരിയുളെ മുജ്തമോ ബിണാകുരുമക്കി ഷീഗെ മുഹിമു അമാസെ മുജ്തമോഗ സിഹി ഹാലത്തു കുറിയറുമട്ടക്ക പേണുവ മൗലുമാത ഹിദുമത്ത ഫസയകമാക് ഫോർഗൊദ്ദിനുമക്കി ഷീയിൻ അബദുസ് ഇസ്കന്ദേകമെ ഷീഗെ മക്സത്തോഗ തെരേഗ ഹിമെനണി ആ മു സിഹത ഗുളെ ഗൊതും മുജ്തമോ അഹുലുവരി കുറുമ ബയ്യ സിഹി മസൽത്തക്കും റക്കാതിരിവുമുക ആദത്തം അശകെണ്ണവും മികത്തും ഷീക്ക് ഹിതുമെത്ത ഫോർ കൊദ്ദെമുണ്ടണി മേഗണ്ടു ഹതറു ദായിരായകം അമാസ് കൊക്കെ എയ് ദരിമാവുമുക സിഹത ഉഫം വെണി സിഹത ആയില രേവുമാ ബെഹിക്കൊത്തും ഹേലും തെരി കുറുമാ എക്കമാ ഗുളുംഹുരി ഹിതുമെത്ത ഫോർ കൊദ്ദിനും തെലസീമിയായ റക്കാതിരുമുക ഹേലും തെരി കുറുമുക പ്രോഗ്രാം തക തെലസീമിയായ ടെസ്റ്റ് കുറുമാ നഫ്സാനി അതി ഇജ്തിമായി കൊത്തും ഹേലും തെരി കുറുമാ കൗൺസിലിംഗ് ഹിതുമൈ അതി ഹെൽത്ത് പ്രൊമോഷൻ തെലസീമിയ പ്രോഗ്രാമിക ദശം രയ്യത്തും എക്കമം ഹേലും തിരിക്കം ഇതുരു കുറുമ തെലസീമിയ സ്ക്രീൻ കുറുമ ഡി എൻ എ ടെസ്റ്റിംഗ് ഹെതുമുക ഹിതുമത അതി ജനറ്റിക് കൗൺസിലിംഗ് ഹിതുമെദ്ദേ മിഹാർ മിഹാതണ രാജ്യക്ക് മീഹും ഉള്ളേ ഹുരിഹാ രഷ്കത് ദിഫഹർ ഗൊസ് ഉമുറും ബാരഹറ തിരിസ് ഫസഹറ ദമുക ഉമുർ ഫുരാഗ് ഫറായത്ത വണി തെലസീമിയ ടെസ്റ്റ് കുറൈഫ മീ രാജ്യക്ക് ആപാദിക്ക് തിംബാകുള എപ്പാഗെ അതദേ നഫ്സാണി ദുളഹയോക്കം കുറിയറുമുക പ്രോഗ്രാമുക ദശും ദിരിയുളുമുക ദിമാവ തഫാതു കങ്കമാ ഗുളേഗൊത്തും കൗൺസിലിംഗ് ഫോർ കൊദ്ദേവെ ഏക തെരേഗ ആയിലി മസ്സൽത ദിമഫിരിൻ ദേതിരേ ജെഹെ മസ്സൽത കുടകുദിന്ന ദിമാവ മസ്സൽത അതി നഫ്സാണി എക്കിഖാല മസ്സൽത ഹിമിനെ ഉഫം വെണിവി സിഹതുക പ്രോഗ്രാമുക ദശും ദരിമാവുമം ഹേലും തിരിക്കം ഇതുരുക്കും അതി എയാ ഗുളേ എക്കിക്കി ഹിതുമെത്ത ഫോർ കൊദ്ദേവെ ഏക തെരേഗ ഫെമിലി പ്ലേനിൻ ക്ലിനിക്കെ ഗായംകോ ആയില രേവുമാ ബെഹെ മൗലുമാത ആയില രേവുമാ ബെഹെ ഹിതുമൈ ദിനും ഹിമെണെ ആമുങ്ക മെതുക സിഹി അതി ഇജ്തിമായ ഹേലും തെരിക്കം ഇതുരു കുറുമ ഗൊതും രാജ്യക്ക് എക്കി കങ്കൊളുത്തവുക ഹേലും തെരി കുറുമുക പ്രോഗ്രാം ത ഹിംഗ മീക തെരേഗ റേഡിയോ ടി വി മെതുവരിക്കോ ഹേലും തെരി കുറുമുക തഫാത് എക്കി പ്രോഗ്രാം ത കെന്തണി ഹിംഗമും മീ മക്സത്ത ഹാസിൽ കുറുമട്ടക എക്കി ഉമുർ ഫുരാതക ഹാസക്കൊഗ്ഗിൻ ഹേലും തെരി കുറുമുക പ്രോഗ്രാം ത മുളി രാജ്യക ഹിംഗ ഷിയക്കി ഇന്റർനാഷണൽ പ്ലാൻഡ് പേരൻ്റ്ഹുഡ് ഫെഡറേഷൻ ഐ പി പി എഫ് അതി തെലസീമിയ ഇന്റർനാഷണൽ ഫെഡറേഷൻഗെ മെമ്പറെ മീഗെതുരു സർക്കാരുക കമാബെഹെ വുസാരാതക ഹാസകോ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫെമിലി ആൻഡ് വെൽഫെയർ ഗുളിഗെൻ സിഹി ഹേലും തിരിക്കം ഇതുരു കുറുമുക ഗൗമി ഫെംവരിക ഷീ അബദുസ് അമലിഗൊത്തും ബാവരിവെ മീഗെതുരു യുണിസെഫ് യു എൻ എഫ് പി എ അതി സീറോ വേ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ඔබක් හිරි එස්ටේ මෝල් ගේ
3: එස්ටේ මෝල් නේ ඔබ ගොන්තා
4: අපි කොට්ටෝ එස්ටේ මෝල් ගේ
3: ඒ හලෝ
2: මීරි එස්ටේ මෝල් ගා
3: හිනත වෙගෙම් මිවුලනි
2: එස්ටේ මෝල් ගෙන් හච්චු ප්‍රිය ව්‍යාපාරි කුරිම කාරෙන් හොදමුගේ ෆුර්සත් ලැබෙන
3: ඈ
5: අස්ත යති නසීබ් ලබවලා එස්ටේ මි ප්‍රොමෝෂන් නිමෙන්දෙක් ඉනගිනා ව්‍යාපාරි කෝ කාරෙන් හොදමුගේ ෆුර්සත් ബിഹാർ കുറിയദ്ദാമി പ്രൊമോഷൻ നിമേവി ദിഹെ ഡിസംബർ ഗനിയദ
4: ഏകോബ കൊണ്ടാ കുതി ഉളനെ
3: കേമോൾഗ
4: എനത്ത വെടമ്മ ഉളനെ
3: ഏ നേങ്കേത
6: ഗടി ഫതിഹ് ഹതരു ഗടി 30 മിനിറ്റ് മീ ദിവി രാജ്യേ ഗടു
7: ഹിദായ